0: കളായി ഹുദും,
1: കളായി ഹുദും. അമേക്കാണ് നോധ്യായക്ക് മെഗാഹാർട്സ് ദിവേ എഫ്എം.
2: ഏ മാവേ സുട്ടാ ലാഫിംഗ്,
3: ആഹാരം സുട്ടാ ലാഫിംഗ്.
4: ഏ ലിസ്റ്റ് കോ മാവേ സീമണാ ലാ
5: അമില്ല ഫയസ ആന്ദാഗൻ അമില്ല ഹാഷിങ്ങട ഗെല്ലും തിരുമക്കി കിഹാ മോയകമേ ഏമ മാവേ സുട്ടാ ലാഫിംഗ്.
6: ദും ഫൈ ആഹാരമെങ്ങെ ഹതുരെ ദും ഫതു ഗേസ്തു മാൽ കുരുംഗ സബും ദിമാവാ സിഹി മസൽ തൗഗ ആഹാരകു ഹം മില്യന വുരകിന മീഹു മർവാകമ തഫാ സിസാബ് തകുൻ ദക്ക ഫസ് നുജഹി അവഹ ദുംഫതുഗെ ഇസ്തിയുമാൽ കുറും ഹുട്ടാല മാഹിംഗ.
7: ഹിമബിഹി റക്കാ തെരുവും,
8: ഹിമബിഹി വാക്സിൻ ദെഡോസ് ഹമകുറും,
7: സാഗോണ് ലാഗിൻ അദ്ദോവും,
8: കെസ്സ കിംബി അളാണമ അങ്ങയാ നേഫ നിവാകുറും,
7: ഹിമബിഹിഗെ എവ്വസ് അലാമാതെ ഹുരണമ മാസ്ക് എളും,
8: അതി ഹിമബിഹിഗെ അലാമാതെ ഹുരണമ എകഹെരിവും,
7: ഹിമബിഹിഗെ അലാമാതെ ഫെണിജനമ ലസ്നുകുറവാ സിഹി ഫറുവ ഹോദവാ.
9: Me Musa Samawa.

0: കേട്ടുകയാണ് ദിവൈ എഫ് എം. ദിവൈ എഫ് എം, ദിവൈ നായകൻ.
1: Mega Hertz, Divahi FM.